0: നൽകുന്നു. മനുഷ്യ മനുഷ്യന്റെ രാജ്യമായിരിക്കുന്നു.
1: উদ্বোধন অনুষ্ঠানে আপনাদের সকলকে স্বাগত জানাচ্ছি।